0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ദയ ജൂ ചുട എന്ന കീർത്തനം കേൾക്കാം. രാഗം ഗാനവാരിധി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Shrimati T. Brinda. She begins a Carnatic Classical Music Concert with a composition of Saint Thyagaraja, Daya Joochuda, in the rag Gaanavaridhi, set to Aditaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ദയ ജൂ ചുട എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗാനവാരിധി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദയ ജൂ ചുട. ഇൻ ദ രാഗ് ഗാനവാരിധി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി മന്ദാരി രാഗത്തിൽ പരലോക എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് എ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, she will now present a composition of Saint Thyagaraja, Paraloga, in the rag Mandari, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച പരലോക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മന്ദാരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പരലോക. ഇൻ ദ രാഗ് മന്ദാരി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ദരിതാപു എന്ന കീർത്തനം കേൾക്കാം. രാഗം സാവേരി, ആദിതാളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദരിതാപു. ഇന്ദ്രാഗ് സാവേരി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ദെരി താപൂ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാവേരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദെരി താപൂ. ഇൻ ദ രാഗ് സാവേരി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ധീരശങ്കരാഭരണം രാഗത്തിൽ ഏമി നേരമു എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ടി ബൃന്ദ. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏമി നേരമു. ഇന്ദ രാഗ് ധീരശങ്കരാഭരണം, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഏമി നേരമു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധീരശങ്കരാഭരണം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏമി നേരമു ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഹനുമത്തോടി രാഗത്തിൽ ശ്രീ കമലാംബികെ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം സുബ്ബരായ ശാസ്ത്രി കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ശ്രീ കമലാംബികെ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു ആദിതാൾ.

0: സുബ്ബരായ ശാസ്ത്രി രചിച്ച ശ്രീ കമലാംബികെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ശ്രീ കമലാംബികെ. ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി കരുണ ജൂഡു എന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീ, ആദിതാളം ശ്യാമശാസ്ത്രി, കൃതി
1: ശ്രീമതി ടി ബൃന്ദ. Concludes a Carnatic classical music concert with a composition of Shyama Shastri, Karuna Joodu, in the rag Shri, set to Aditaal.

0: ശ്യാമശാസ്ത്രി രചിച്ച കരുണ ജൂഡു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശ്രീ, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, കരുണ ജൂഡു. ഇൻ ദ രാഗ് ശ്രീ, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി ബൃന്ദ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടക ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീമതി ടി ബൃന്ദ. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: ഗാനവും.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. ആദ്യം മായാമാളവഗൗള രാഗത്തിൽ മേരു സമാന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Shrimati T. Brinda. Listen to the compositions of Saint Thyagaraja. She begins a Carnatic Classical Music Concert with Meru Samana in the rag Maya Malava Gaula set to Adithal.

0: മായാമാളവഗവള രാഗത്തിൽ മേരുസമാന എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു മേരുസമാന ഇൻ ദ രാഗ് മായാമാളവഗവള സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ധന്യാസി രാഗത്തിൽ നീ ചിത്തമോ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഇസ് നീ ചിത്തമോ ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ചിത്തമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധന്യാസി, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു നീ ചിത്തമോ ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ഷഹാന രാഗത്തിൽ ഏമാന ദിച്ചവോ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by T. Brinda. Listen to Yemane Dichevo in the rag Shahana, set to Rubagatal.

0: ശഹാനരാഗത്തിൽ ഏമാന ദിച്ചവോ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു ഏമാന ദിച്ചവോ ഇൻ ദി രാഗ് ഷഹാന സെറ്റ് ടു രൂപക താൾ.
0: അവസാനമായി ധീരശങ്കരാഭരണം രാഗത്തിൽ മനസ്സു സ്വാധീന എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: ശ്രീമതി ടി ബൃന്ദ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പസിഷൻ ഇൻ ദി രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ധീരശങ്കരാഭരണം രാഗത്തിൽ മനസ്സ് സ്വാധീന എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി ബൃന്ദ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ശ്രീമതി ടി ബൃന്ദ. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Anandapadmanabhan, supporting on Veena by A. Anand Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaragathil.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക് ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്

എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്ത പത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.